0: ഇവേ എഫ്എമും എഹും തരുന്ന ബദ്ദൽ കുറണി
1: വരാൻ ഹാസ ഹുഷേളും തെരി ഗെസ്റ്റ് ആർ ജെ
2: ഗെസ്റ്റ് ആർ ജെ ഗതുക ബദ്ദൽ കുറ ഫറാതായകു തഫാത് മൗദൂതക വാഹക ദക്കാനുമഗെ ഫുർസത്
1: ഗെസ്റ്റ് ആർ ജെ നുവദിഹ എകെ മെഗാഹാർട്സ് ദിവേ എഫ്എമും
3: ഗെസ്റ്റ് ആർ ജെ ബുരാസ് വെദ്ദുഹുഗെ രേഗണ്ടു അഗ്ഗടി ഫണരാഗ സ്റ്റുഡിയോയും വഗുതു
4: Ladies and gentlemen, you are not ready for this.
3: Dile FM film or series film shogrewa ihun terina genesteni. Balala sai.
5: Nice job, kid.
6: Thanks. Captain. Big fan of Spider-Man.
5: Yeah, we'll talk about it later.
7: Hey, Indraniya. Vare befadote unnani.
3: Balala sai film or series takayku mifaharus fahi baddal kollane.
8: Well, good luck with your journey.
3: Balala sai.
9: Kom hafta age ves budadoh menduru fau de jahairo. Repeat buraspati doh gere dihai jahairo. Adi hukur doh ge mendam bar jahairo.
3: Balala sai.
9: Hama ekani nuadi hai ke megahertz divehi FM.